0: നിരന്തരം നിചണ്ടി പാപല്ലേ ഉണ്ടാലിനേ
1: നിരന്തരം നിചണ്ടി പാപല്ലേ ഉണ്ടാലിനേ സരണ.